എന്നാണ് എഫ്എം ഫേസ്ബുക്ക് ഫാൻ പേജ് കേട്ട് മമ്മ ലൈവ് ആവില്ല ഇന്നേ കട്ടി ലൈവ് ഇക്കട്ട് ജോയിൻ വേണക മങ്ങി അപ്പേ കടവ് തലാക്മാൽ ഇന്നവാ ഈട്ട് പാസ്സേ ദിലീപ് ചാമിന്ദ ഇന്നവാ മെയ് വകെ കൊടുത്തിനെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ബലാഗരി ഇന്നവ കട്ടിയ മേക്ക തുക്കറ കാണാം താമിതീൻ കമന്റ് പട്ടേ പട്ടങ്കത്തിനെ കൊല്ല ലൈവ് ആവോ വിതറായി ഏ അതൊരുപാട് മതക്കറന്നോണി ഫ്രീലൻ നിവസിംഗ് എന്ന് ഫ്രീലൻ ബെദപ്പ് തുണപഹ കൊണ്ടുവയ്ക്ക കാന ഗുഡാക് വിലാവട്ട് അപ്പൊ ഈ പഹസുവ വെണ്ണുവേ നോണി തരം ദേവൽ കെപ്പക്കറണ്ണ കെമത്തീൻ സമഹാര വിലാവട്ട് ഗിതറതി കേമട്ടിക കഥാകാരണക്കോട്ട് ബെദപ്പ് തുണപഹ കൊടുട്ടിക കോണിയുണ്ണാട്ട പസ് അപ്പി കിറപ്പ് സാമാന്യ വെടേനം അമുതുണപഹ കൊടുട്ടിക കറകണ് ബെദലറകത്തേക്ക് ഹെബൈ ദന്നോയാ ഫ്രീലൻ ബെദപ്പ് തുണപഹ കൊടുവേ കറകാരണ വേണം ഈ പ്രശ്നം മുഖൂത്മണേ ലേ സി എം ഗിതറതി കേമട്ടിക കഥാകാരണ പുള്ളു ബെദപ്പ് തുണപഹ കൊടു ദമ്മട പസ് കേമേക്ക് റസ വെതി വേണോ ബലാഗണ ഇന്നകൊണ്ട് സുഗന്ധത്തേമായി സമ്പൂർണ്ണ സ്വാഭാവിക അമുദ്രാവ്യ വിതറാക്ക് യോദാകിന് നിഷ്പാദനേക്കറന്ന് ഫ്രീലൻ ബെദപ്പു തുണവഹ കൊടുവേക്ക് വാകി കിതറട്ട തണ്ണി വാര്യം അറങ്ങണയാൻ ഏതറേ മതക്കറാണ് ഓണി സെവനകലഹിരി ബണ്ണാർ ബോഗഹാന്തിയ തീയന ആയുമ ആയുർവേദ വിധമെതുറകന് കമൽ ബന്ധുല വീരപ്പനും വിധമഹത്തയാ സെവനകല കിരീബ് ബണ്ണാർ ബോഗഹാന്തിയ തീയന ആയുമ ആയുർവേദ വിധമെതുരതി വാട്ട് ഹമ്പവെണ്ണ പുൽവാൻ സന്തുത അംഗഹാർവാദ പോയതവ സരുണം ഇത്രി ഓണിമ ദവസക്ക് എത്തുമകാവട്ടെ ഗിയാക്കിയിലക്കിയാൻ ഒയ സുവക്കറണ്ണ ബാക്കിയിലക്കിയെന്ന റെഡ് രോഗ തീയന്നി സമഹാരവില അവിടെ തീയ വെടിയ ഗാസ്ട്രൈറ്റിസ് ഇത് വശത്ത് താമണാ തീയന്നി ഒയ തീയെന്നെ കീമേക്കി നോക്കി ലെഡ് രോഗ പില്ലിക്ക ഓണിമ ലെഡകട്ട് നിട്ടാവിടുമ സൂവിന് പ്രതികാര ഇറകാന പുലുവ ഇക്കടെ ഹേതുവ എത്തുമ രജയെ ഏ ശ്രേണിയെ സഹത്തിക്കല അപ്പൊ സർവാംഗ രോഗ ആയുർവേദ വൈദ്യവർ ഏക്വീ എത്തുമകാവ് തീയണവ ഓണിമ ലെഡകട്ട പ്രതികാറ് മുഖത് രജയെ ശ്രേണിയെ സഹത്തിക്കല അപ്പൊ സർവാംഗ രോഗ ആയുർവേദ വൈദ്യവരേക്ക് വെണ്ണിമ ലേസിയെ കെട്ടബേ കൊന്നിട്ട് ആയുർവേദ വൈദ്യവിദ്യാവ് പ്രഗുണ കരള ഇന്തോൺ കമൽ ബന്ധുല വീരപ്പിനോ വിധമഹത്യാക്കിയാൻ നെഹിമകിനി എനിസ കോളിലേക്ക് ദീല അണ് അന്ന കലിംഗ് മേന്മേ നമ്പേഴ്സുകളുടെ കഥാകരൻ ബിന്ദുവായി ഹത്സിയ ഹെത്തേ ഹതായി തൊൻസിയായി നമസിയ ഹത്തലിഹട്ട ഹറി ബിന്ദുവായി ഹത്സിയ ഹെത്തേ തുണായി ദെസിയ ഹെത്തേ തുണായി പൻസിയ ഹത്തലിഹട്ട ഹറി റൈറ്റ് സിന്ധുവട്ടെ അന്ന കലിംഗ് മങ് എക്കത്തു കരകാരണ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ബലാഗന ഇന്ന കട്ടി കാട്ടത് ഹുറേ ഹിനാവിന്നെ കില ഹളതീനോ ലക്മാലി ഏം കാട്ടവ ഹിനാവിന്ന ഓകൊല്ലണ്ട് തമ ഹിനാവിന്നെ ലൈവ് ഒക്കെ ബലാഗന ഇന്ന കട്ടി പിയുമി മധുഭാഷിനി ഗുഡ് മോർണിംഗ് ബ്രോ അപ്പൊ തിന്നവോ കില മെസ്സേജ് കമന്റ് കാക്കാലതീനവാ മീഷ ദിൽ റു ഹായ് ജനി ഗുഡ് മോർണിംഗ് കില അപ്പിട്ട് കമന്റ് കാക്കാലതീനവാ മഹേഷ് മധുശാങ്ക് ഹായ് ജനി അപ്പി മംഗലി ഫാഷനൊക്കെ സെറ്റ് ഗബോ കുന്തറ ദഹായ കണുവിന്താം ബലാഗനിന്നെ അതിനാൽ ലസ്സനമ ലസ്സന സിന്ധുവ കോണി മല്ലി സമന്ത വീരസിംഹ തമായി അപ്പിട്ട് ഹേമ കമന്റ് കറല തിയെന്നെ മൾട്ടി സിലക്ഷൻ നൈവൽ എസ് എൽ തിയെന്നെ എത്ര ഇന്ന് സെറ്റ് ഒക്കെ തപ്പിട്ട് മെസ്സേജ് ഒക്കെ ദാലതീനോ മങ്കുട ഖാദർ എനിക്ക് തുക്കറ കാരണം ഹായ് ഹായ് ഗുഡ് മോർണിംഗ് കിവ ഓങ് ഏമ ഗിയാന്നെ അപ്പൊ സമന്ത വീരസിംഹ ഹിമാഷി രത്നായക് ഹായ് ജനി അയ്യ കീലൊക്കെ വേണ്ട കാക്ക് ദാലതീനോ മങ്ങൊക്കെ തുക്കറ കാരണം ഗുഡ് ദിവസക്കും തമായി ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ആവി ഏമ തമായി ഹെമദാം ആവട്ടെ പസ് കിസി ഗതിയാക്കുന്ന ദം വലണ്ണ ഗോകുലാണ്ട് മെജിക് പേനോ വകയെന്നെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ മന്ദിഹ ബലാഗിന് ഇന്നുകൊണ്ട് എന്നോയാ തിക്മരടവ നെത്ത ഫിം അപ്പേ ഫേസ്ബുക്ക് ഫാൻ പേജ് ഗെയിം എന്ന ഹേമത്തിനാ ലൈവ് കെട്ട പഹാലിംഗ് കമന്റ് ദാൻ വാഗി നമായി ഗമായി കോൺടാക്ട് നമ്പേ കൈ

ഗുഡ് ആഫ്റ്റർനൂൺ ജാനി, അപ്പൊ സിന്ധു കട എക്കു കറ ഗന്ന് കടവത്ത റണവക്ക കാ ഓഡിയോ ഒക്കെ വെടകറ സെറ്റ് ഒക്കെ തമായി മെസ്സേജ് ഒക്കെ അല്ലെ കിരില കുമുതു തമായി അപ്പിന്റെ പണി വീട് ഏഹിയാണ് ഗുഡ കാതറിന് എക്കു കറ ഗന്ന പിലിയന്തൽ കഹപോള ഹേലിത ഫാഷനൊക്കെ ഇന്ന അപ്പൊ ചതുണങ്കി സുപുർദ് വിധിയാട്ടം അതത് മെസ്സേജ് ഒക്കെ നിവേ കോൾ ഒക്കെ ചതുണങ്കിവായി ആകെ കാന്ത ബലയനിയെ സെറ്റ് ഒക്കെ എക്കു കറ ഗുഡ കാതറിൻ മേ സിന്ധുവട്ട് കഥ എത്തി തെങ്ങമു സിന്ധുവട്ട്.

സിന്ധുവക്കറ്റ് കണ്ടക്കെട്ടിയ ഇമോഷൻ അത്തലു ഓ ഈകളിലേക്ക് വരക്കുന്ന ഹെമോ മികത്ത് കരകാന്ന് അപ്പി വദലസിന സിന്ധുക്കരികത്ത് കരകാന്ന് അമ്മ മോനു ചീതാത്ത ഹൈറാദയ ബിലേഷ പഞ്ചസര മമ മിനാര സെഹൻസ അയ്യാഗെ നമ്മ ദെപാരക് കിയാന്ന് പുലുവാന്ത് കിയല ഹാൽ തീയനോ കോ അയ്യാഗെ നമ്മ ബലാന്ന് ബിലേഷ പഞ്ചസര ഒന്ന് കിയുവാ കത്തലാവലിംഗ് മെസ്സേജ് കേവലാ തീയന മേ ഹന സിന്ധുര ഇകത്ത് കരകാന്ന് പറ്റിയോ കൊറ്റാവേട്ടിച്ചീവന്തായ്യാട്ടിയ അവിടെ അല്ല സര സിന്ധാക് സനുല്യ ദിവസന്തി അക്ക ദീപിക ഫാമിലിക്ക് ഹെമോ മികത്ത് കരകാണെങ്കിൽ കുമാർ എല്ലാ വല്ല മെസ്സേജ് കക്കെ വല്ല തീരാ കുമാരയ്യ മേ ഹന സിന്ധു രേഖത്ത് കരകാന്ന ഹൈ ഹായ് അക്കിയോ അതി തമോന മെസ്സേജ് കമ്മ്യാഹുട്ട് ഇലക സിന്ധുന മാവാ തെക്കത്ത് കരകാന്ന് കുരുനാഗലിംഗ് ദുല്ലാനി ഹെമദാമ കെല്ലമ്മ മെസ്സേജ് കണക്ക് ഹെമ്മം ബലാങ്ങിന്ന ഹൈദോ എന്നെ ബലന്ന നെത്ത ഫേം ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഫാൻ പേജ് ഫേസ്ബുക്ക് ലൈവ് പത്ര തപ്പി ചൂടി ചട്ടക്കാം ചൂടി ചൂടി വെലാവാക്.

പെട്ടലി പെട്ടലി ജീവിതേ ഒഹേ ഗലാഗനയാണ് വിധി അതേ ലങ്കറ്റ് ലങ്കുനാമതാരുടെ ഹംഗിയുമായി ദുരിന്ദുരസുനാമതാരുടെ ഹംഗിയുമായി ഇതൊക്കെ സമാനായി നാം ഒബ ഇന്ന ആദരൻ ഹെബയൊക്കെ ദയാക് സമാഹുദാല അന്നമയാണോ അന്ന എത്തക്കൊട്ട അന്ന എത്തക്കൊട്ടൊബട്ട ഹിത നിവാഗന കലബലയാക് നത്തു ഇന്ന ഒബ കിയായി ബേ ബേ ബേ ഹരിമാം മെഹമ അന്നം കൊഹന മട്ട കിയാന്ന യന്നമേ അനവാ കേല ദാല ഗിയപു എയാ ആയത് ആവുത് ഔ യന്നമേ അനവാ കേല ദാല ഗിയപു എയാ ആയത് ആവുത്

0: ഈസി നിസാ ഏറ്റവും ലേസിദ്?
1: ഈസി നിസാ ഏറ്റവും ലേസി. സുവപഹസു മതുപിടക് സമഗ കാന്തു നോവന നിദഹസ അത്വിന്ദിന്ന. ഈസി സനീപാരക്ഷക തുവ. ദാൻ ₹150.